కాలేజ్ రోజ్ సముదాయ బాణలి రేడియో నినాద 90.4 ఎఫ్ఎం లో ప్రతి తింగల్తో సురూత తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాసం విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയറാക്കുക. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു എസ് ഡി എം കോളേജ് സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 എഫ് എം.

ಕಾಲೇಜಿರು ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ್ತು ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲ ಮತ್ತು ವಾರತ್ತು ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಪಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളുടെ പ്രതിഭ അനുഭവ കവന കത്ത് പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു SDM കോളേജിരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

ಕಾಲೇಜಿರೋ ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳತೋ ಸಿರೂತ ತಿಂಗಳಾಸಂ ಪಿನ್ನ ನಾಲ ಮತ್ತು ವಾರತ್ತೋ ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷಮಾಯೋ ಬ್ಯಾರಿ ಬಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളെ പ്രതിഭ അനുഭവ കവന കത്ത് പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസിലെ എസില് സംസ്കൃതി നിങ്ങളെ ധ്വനിയോ കെ പാട്ടരു തപ്പാണ്ട് കാത് കൊടുക്കരു. എസ് ഡി എം കോളേജിലോ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

ఈరోజు సముదాయ బాణలి రేడియో నినాద 90.4 ఎఫ్ఎం లో ప్రతి తింగల్తో శురుతో తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాసం విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയോ കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൂ. എസ് ഡി എം കോളേജിലോ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 എഫ് എം.

ಕಾಲೇಜಿರು ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ್ತೋ ಸಿರೂತ ತಿಂಗಳಾಸ ಪಿನ್ನ ನಾಲಾ ಮತ್ತು ವಾರತ್ತೋ ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಬಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു എസ് ഡി എം കോളേജിലൊരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.